സിംഗപ്പൂരിൽ പ്രാഞ്ഞിരുപ്പ ഞാൻ നേരം ബ്യാ ഞാൻ ഞാൻ നേരം ബ്യാപ്പോ ജഹരോവ ആ തലശ്ശേരിക്കം പെസ്സീനാരു പിവേ അമത്തേ സംഘോസെ നോർട്ടേ അങ്ങേ പുഹരേ ചേട്ടാ പൗലോ എന്നിട്ട് ഞാൻ ബേക്കാറു ബേക്കാറു കൊണാന്തിക്കോ ഡോറോ വ്യായി കറി പൗലോ എന്നിട്ടെല്ലാം o inconsciente de que a pesar de que en daja y la coa o la agua la coa la equipo de la lista 7 de Egipto es doro y ahí allá andaro y ahí me cuida es y se gara y Pablo en había sido gara y